0: ഭാരതീയ ട്രാപ്പ് ട്രാപ്പ് അറേഞ്ച്ഡ് ബൈ റാം സമ്പത്ത് ഇസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ ടൈംലെസ് ബ്ലെൻഡ് ബിറ്റ്വീൻ ജനറേഷൻസ് ഓഫ് മ്യൂസിക് ആൻഡ് പോയട്രി. ദ ട്രാക്ക് എക്സ്പ്രസ് ഭാരതീയാസ് ഏൻഷ്യൻ പോയട്രി വിത്ത് എ മോഡേൺ ടച്ച് ആൻഡ് തമിഴ് റാപ്പ് ബൈ ടോണി സെബാസ്റ്റ്യൻ എ കെ ടോണി സൈക്കോ ആൻഡ് രാജേഷ് രാധാകൃഷ്ണൻ, ഓൾസോ നോൺ ആസ് ഡോപ് ഡാഡി, ഫ്രം ദ ക്രൂ ഡോപ്പഡെലിക്സ്. ദ റാപ്പ് ലിറിക്സ് ഡിസ്ക്രൈബ്സ് മോഡേൺ ജനറേഷൻസ് ലൈഫ് ഹു ഫോക്കസ് മോർ ഓൺ സോഷ്യൽ മീഡിയ ഫെയിം റാദർ ദാൻ ബീങ് ഇൻ ടച്ച് വിത്ത് റിയൽ വേൾഡ് ആൻഡ് റിയൽ പ്രോബ്ലംസ്. ദ ഭാരതീയ പോയട്രി ഫോർ ദിസ് ട്രാക്ക് വാസ് സങ് ബൈ റെനൗണ്ട് കർണാട്ടിക് മ്യൂസീഷ്യൻ വിദ്യ ഹരികൃഷ്ണൻ. ടോണി സെബാസ്റ്റ്യൻ ആൻഡ് രാജേഷ് രാധാകൃഷ്ണൻ ഡോപ്പഡെലിക്സ് റാപ്പ് ക്രൂ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2010. The multilingual rap group with rap commonly in Hindi and English. Let's listen to another rap from Doppedelics. The song name is A Shabat Sahit Meenavto. This song is inspired by true events where youngsters were considered as nuisance based on circumstances and arrested by police even when they are innocent. The rap portion starts by rapper convincing his innocence to rap to cops with and then discuss the increasing crimes, political corruptness, and other social issues. The track ends with a salute to all the cops working hard and risking everything to keep law and order of the nation.
1: Hello. Control room madun bolto hai. Compound se to don pora pakad le je khabar aali hai dikda. Uko to de kai tonde. Lavkar dava dikda. Pora na pakadu na na tabardo. डिमांडमध्ये घ्या त्यांना कळतं का लवकरात लवकर आलं पाहिजे तुम्ही तर.

ദാറ്റ് സീസ് ഫയർ മലയാളം റാപ്പ് സോങ്. ദ നെക്സ്റ്റ് സോങ് ഐ ഹാവ് വാസ് ദ ടോപ്പ് ചാർട്ടർ ഇൻ 2021, ഇൻകോർപ്പറേറ്റിംഗ് എലമെൻറ്റ്സ് ഓഫ് ആർ ആൻഡ് ബി ആൻഡ് ഒപ്പാരി, എ ഫോക്ക് മ്യൂസിക് സ്റ്റൈൽ ഓഫ് തമിഴ്നാടു. സോങ് നെയിം ഇസ് എൻജോയ് എൻജാമി ബൈ അറിവ് ആൻഡ് ദി. ദ ലിറിക്സ് ഓഫ് ദിസ് സോങ് ഡിസ്കസ് അബൌട്ട് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സിവിലൈസേഷൻ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻറ്റ്സ്. And this is a homage to Tamil folk people and culture. Let's listen to Enjoy